0: ദബാമീഹുങ്കെ തെരെ എബഹീ വിയഫാര് കാഫില ആയ് ഹംഗുരാമ വെരി ലഷ്കറുകെ തെരെ എബൈഗ് മച്ചത്യ ബാമീഹുന്ന നസ്രു ലിബേന കമുക അള്ളാഹു തിയ ബാമീഹുന്ന വാദു കുര വിഹിന്ദു ഹന്ദുമകുരാശെ അതി ബാർ വെരിഖൻ ലിബിഗെ നുവാ മീഹു എബഹീ വിയഫാര് കാഫില തിയ ബാമീഹുന്ന ടക്കാ ഒത്തുമ എബഹീ തിയ ബാമീഹുന്ന ലിബുമ തിയ ബാമീഹു എദെമുയ നമവിസ് അള്ളാഹു ഇരാദ കുറവനി എക്കലാങ്ങെ ഖലിമ ഫുളുതകും ഹക്കു സാബിത് കുറവാ ഫാളു കുറവ മഷെ അതി കാഫിരുങ്ക അസ്ലു മുലുൻ ലുഹലുവു മഷെ
1: ليحق الحق ويبطل الباطل ولو كره المجرمون
0: اي كوفرن نورحنكم غاويس حق غدا كوروا باطل نتكرو متكه

അള്ളാഹുശായി റസൂലായ തബാമിഹും ഖിയാനത്തിന് വാശ അദിത്യബാമിഹും അമാനത്തക എങ്കി എങ്കി തിബത്യബാമിഹും ഖിയാനത്തിന് വാശ.

ദേ തെരയക്കും എഹിയാൽ തങ്ങണ്ണണി ഓ കടിങ്കിയായിരത്ത ഹതറിച്ചാണി അവ തെതുവം വി ബങ്കിക്കുവായ തയ്യാറുള്ള

അല്ലാഹായ് എഖലാങ് റസൂലായ ദെക്കുൾ വരുവി കമട്ടക്കെ അല്ലാഹായ് എഖലാങ് റസൂലായ ദെക്കുൾ വരു മീഹ ദന്നാഷെ ഫഹെ ഹമ കഷ്വറും അല്ലാഹി ഉഖൂബ ഗദഫദ വെഗുംവ റസ്കലാങ്കേ.

ദേഹത്തെരിയക്കും എഹിയാൽ തങ്ങണ്ണണി. ഓ കടിക്കായിരത്ത ഹതറി ചാണി അവ തെതുവം വി ഭംഗിക്കുവായ തയ്യാറുള്ള

0: കടിലകളെ ഗർജയ മിതിവേ രാജ്ചയ്ക്കാടും.
1: Miedo que viene, miedo que viene, miedo que viene.
0: അസ്സലാമു അലൈക്കും മേദുക്കേനെ മിസൽസ്ലാഗ് ഷോതാഡോ സുമുഗേന്ദവാ എമ്മെ ഹാബേഫ് നഹമ വരം ഉഫാ വരി വകുത്കൊൽക്കേതുമു മേദുക്കേനെ മിസൽസ്ലാഗ് മിടി ആശുയക്കാക്കും മിരേം ബദൽ കൊതയാർ ഉഫാതും മിരേ ഷോഗെ പ്രൊഡ്യൂസർ കെ ഹമ മി മുഹമ്മദ് ഷാഫി ഷഫീഖ് ദെ മിരേ ടെക്നിക്കൽ ഹിത്തിരെ ഗുത്തും മീതി അസീമ ഷോയാക്കു കൊറിയ താണ മിരേ സമ ബാർജമാ ഹമ മീ ഹമ അർഗുമെ മിഹാർ മെ കൊറിയ ദാ ഷോയക്കി മീ മെതുക്കിനെ മി ഷോയക്കി എഹു തെരിങ്ങെ ദുവസ് വേത്വിഗെ ദിയ എരു കുരവുണു തജ്രിബാതവുഗെ വാഹകതം അടോ ഹാൽമഠകാ കൊറിയക്കിന്ദാ ഷോയ ഷോഗെ ബാവരിവെ എഹു തെരിയായ മിയദു കുരുമതിവി കന്തതകാ കുരുമത് ലാഞ്ചോണു ഹാസിൽവി കന്തതകാ ആദിമിഗെ തുറുവെസ് എഹ്സാസ്തകാ ആ ഹിവ്വരകായകു കങ്കമ കുരുമത് ലാനി ഗുത്തകാ കുളെ ഗുതും മിരേവെ ഷോഗെ വാഹക ದಕ್ಕಾಲಾನ ಎಮ ಶೋಗ ಬ್ಯಾನಮ್ ಗೆ ಫುರ್ಸತ್ ಉಳಿ ಫೋತಿ ಅವಹ ಮಿ ಪಿ ಎಸ್ ಎಮ್ ಆಮೆ ದುರ್ಕೋ ವಿಸ್ ನಾ ನೋಟ್ ಕೋಲ್ಲ ವೆನ್ ಅದೇ ಅರ್ಗುಮೆ ಗೆ ನಂಬರ್ ತಿನೆ ತಿನೆ ಹಾತರೆ ಸುಮಿಂಗ್ ಹೆ ಸುಮಿಂಗ್ ಹೆ ಮಿ ನಂಬರ್ ವಿಸ್ ನಾ ನೋಟ್ ಕೋಲ್ಲ ವೆನ್ ಡಿ ಆರ್ ಎ ಇಂಗೆ ತೊ ಮೆಸೇಜ್ ಕೊಲ್ಲಾನೆ ದೇಮ್ ಕೊಮ್ಮೆ ದುಹಕೆ ಸಮ ಆ ತಜ್ರಿಬಾತಕೆ ಎ ದುಹೆ ಕ ಕುರಂ ಜೆಹೆ ದುಹೆ ಎ ಕಂತತಕು ಆ ಕಂತತಕೆ ಹಾಸಿಲ್ ವಾವಸ್ತು ವಾಕ ವೇದಾಣ ನೋಣಿ ಅಲೋಂ ಏಕಂ ಕುರಂ ಜೆಹೆ ದುಹಕೆ ಸ್ವೇದಾಣ ಮಿ ಹುರಿ ಹಾಕಮಕ ಸ್ವಿಸ್ನಾಗೆ ದಿರುಮುಗ ಕುರಿಯತ್ತಾಂ ವಾಣಿ ಏಮ ಆ ಹಿವರಕ ಆ ಅಜ್ಮಕಾಯಕು ಮೆದಸ್ ತಿವೆ ಫ್ರೂಂ ಕುರಿಯತ್ತಾಣಕಮುಗ ಮೆದ್ಕ ಶೋ ಪೆಯಾಕು ಕುರಿಯತ್ತಾಣ ಮೆದಸ್ ಶೋ ಮಿರೇವಸ್ ಶೋ ಫಶಾಣಿ ಮರೆ ಹಿಗ್ಯಾ ಮರಿತ್ಲಾವಯಕು

0: ഇസ്ലാമി താരിഖ് തിരക്കുറവേ ദത്തുറു
1: മുഖദ്ദസ് തന്തന ഇസ്ലാമി തൗസീബ് ബിനാ കുറുംഗ മുഹിമ്മു ദൗരെ നദാ കുഫവ സമാംവി തന്തനുഗെ വാഹകത
2: ഏകമം ബൽഖീസ്കി അസ്തു റസ്കം ഉതി കോം സർഹദ്ദെ ക്യാതോ ദെനിഗണ്ണൻ ആർക്കിയോളജിസ്റ്റും വരപ്പൊടു സമാകമ
0: രത്ത ബിനാ കുറിഗോത ഇൽമം ഹിബർദി ബിൻതൗക ഇൽമം ഹിത്ത ഫ്രാദിഗെ
1: കുരിപോഷി
3: ಕೊಮೆ ಹೋಮ ದೋ ಹೆಕ್ಕೆ ಹೆಂದುಳು ಅಗ್ಗಡಿ ತಿರಿ ಹು
1: ರಿಪೀಟ್ ಅಂಗಾರ್ ದೋಗಿ ವೆಂದುರು ಎಕೆ ಜಾರ್ ಅದಿ ಬುದ ದೋಗಿರಿ ಅಗ್ಗಡಿ ತಿರಿ ಹು ಎಂಗಾ ಸತರ್ಸ್ತೇಕ ಸಾಳಿಸ್ ನುಯಿ ಕಿಲ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅದಿ 98 ಮೆಗಾ ಹರ್ಟ್ಸ್ ಎಫ್ ಎಂ ಬ್ಯಾಂಡ್
3: ಇಂತಜಾರ್ ಕೊದ್ರು